0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ എച്ച് രാമചന്ദ്ര ശാസ്ത്രികൾ പുല്ലാങ്കുഴലിൽ വായിച്ച ത്യാഗരാജ സ്വാമികൾ കൃതികൾ കേൾക്കാം. വയലിൻ ഡോക്ടർ ചാലക്കുടി നാരായണസ്വാമി, മൃദംഗം ഡോക്ടർ ടി കെ മൂർത്തി. ചനി തോടി എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം ഹരി കാംബോജി, ആദിതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to flute recital by H. Ramachandra Shastrigal. He is accompanied on the violin by Dr. Chalakudi Narayana Swami and on the mridangam by Dr. T.K. Murthy. Listen to the compositions of Saint Thyagaraja. He begins his flute recital with a composition, Chani Thodi. In the Ragam, Hari Kamboji, set to Adi Thalam.

0: ചനി തോടി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹരി കാംബോജി ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ചനി തോടി എന്ന രാഗം ഹരി കാംബോജി സെറ്റ് ടു ആദിതാളം.
0: അടുത്തതായി മനോഹരി രാഗത്തിൽ പരിതാപമു എന്നാരംഭിക്കുന്നു രൂപകതാളം.
1: Continuing his flute recital, he will now present a composition Paritapamu, Indaragam Manohari, Sajjo Rubagathalam.

0: മനോഹരി രാഗത്തിൽ പരിതാപമോ എന്ന കീർത്തനമാണ് കേട്ടത്. രൂപകതാളം.
1: യു ആർ ലിസണിംഗ് ടു എ കോമ്പോസിഷൻ പരിതാപമോ എന്ന രാഗം മനോഹരി സിറ്റ്ജോ രൂപകതാളം.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എച്ച് രാമചന്ദ്ര ശാസ്ത്രികൾ പുല്ലാങ്കുഴലിൽ വായിച്ച ത്യാഗരാജസ്വാമികൾ കൃതികൾ. വയലിൻ ഡോക്ടർ ചാലക്കുടി നാരായണസ്വാമി. മൃദംഗം ഡോക്ടർ ടി കെ മൂർത്തി. ഇനി ക്ഷീരസാഗര എന്നാരംഭിക്കുന്നു രാഗം ദേവഗാന്ധാരി ആദിതാളം.
1: This is Ragam 24/7 DTH, anytime, Indian music. You are listening to a flute recital by H. Ramachandra Shastrigal. He is accompanied on the violin by Dr. Chalakudi Narayana Swami and on the mridangam by Dr. T.K. Murthy. Now listen to the composition Kshira Sagara. In the Ragam, Deva Gandhari, set to Adithalam.

0: ക്ഷീരസാഗര എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ദേവഗാന്ധാരി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പസിഷൻ ക്ഷീരസാഗര എന്ന രാഗം ദേവഗാന്ധാരി, സെറ്റ് ടു ആദിതാളം.
0: അവസാനമായി മനസ്സു സ്വാധീനമോ എന്ന് തുടങ്ങുന്നു രാഗം ശങ്കരാഭരണം, മിശ്ര ചാപ്പുതാളം.
1: H. Ramachandra Shastrigal concludes his flute recital with a composition Manasu Swadhinamo in the ragam Shankarabharanam, set to Mishra Chapu Thalam.

0: മനസ്സു സ്വാധീനമോ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ശങ്കരാഭരണം, മിശ്ര ചാപ്പുതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ മനസ്സു സ്വാധീനമോ എന്ന രാഗം ശങ്കരാഭരണം സെറ്റ് ടു മിശ്ര ചാപ്പുതാളം.
0: ഇതുവരെ കേട്ടത് എച്ച് രാമചന്ദ്ര ശാസ്ത്രികൾ പുല്ലാങ്കുഴലിൽ വായിച്ച ത്യാഗരാജ സ്വാമികൾ കൃതികൾ. വയലിൻ ഡോക്ടർ ചാലക്കുടി നാരായണ സ്വാമി. മൃദംഗം ഡോക്ടർ ടി കെ മൂർത്തി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH.
2: ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ എച്ച് രാമചന്ദ്ര ശാസ്ത്രികൾ. Accompanying artist were Dr. Chalakudi Narayana Swami on the violin and Dr. T.K. Murthy on the mridangam. This program was contributed by All India Radio, Thiruvananthapuram. For Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ കോട്ടക്കൽ രഞ്ജിത് വാര്യർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരികൾക്കാം. വയലിൻ ശ്രീ അമ്പലപ്പുഴ പ്രദീപ്, മൃദംഗം ശ്രീ വൈക്കം പി എസ് വേണുഗോപാൽ, ഖടം ശ്രീ ആലുവ ആർ രാജേഷ്, മുഖർശംഖ് ശ്രീ തിരുനക്കര രതീഷ്. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം ഹംസധ്വനി രാഗത്തിൽ പാഹി ശ്രീപദേ എന്ന കീർത്തനം കേൾക്കാം ആദ്യ താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Music Concert by Kottakkal Ranjith Warrior. He is accompanied on the violin by Shri Ambalapura Pradeep, on the mridangam by Shri Vaikyam P.S. Venugopal, on the ghatam by Shri Aluva R. Rajesh, and on the morsing by Shri Tirunakara Ratish. Listen to the compositions of Maharaja Swati Thirunal. He begins his Carnatic classical music concert with Pahi Shripade in the rag Hamsadhwani set to Adital.

0: ഹംസധ്വനി രാഗത്തിൽ പാഹി ശ്രീപദേ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം
1: യു ആർ ലിസ്ണിംഗ് ടു പാഹി ശ്രീപദേ എന്ന രാഗ് ഹംസധ്വനി സെറ്റ് ടു ആദ്യ താൾ.
0: അടുത്തതായി വാചസ്പതി രാഗത്തിൽ പാഹി ജഗത് ജനനി എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം
1: ലിസൺ ടു പാഹി ജഗജനനി ഇൻ ദ രാഗ് വാചസ്പതി സെറ്റ് ടു ആദിതാൾ.

0: ഹി ജഗത് ജനനി ഇൻ ദ രാഗ് വാചസ്പതി സെറ്റ് ടു ആദിതാൾ.
1: അവസാനമായി പനിമതി മുഖി ബാലേ എന്നാരംഭിക്കുന്ന പദം കേൾക്കാം. രാഗം ആഹിരി, മിശ്രചാപ്പതാളം.
0: കോട്ടിക്കൽ രഞ്ജിത് വാര്യർ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് വിത്ത് എ പദം പനിമതി മുഖി ബാലേ ഇൻ ദ രാഗ് ആഹിരി സെറ്റ് ടു മിശ്രചാപ്പതാൾ.

0: ആഹിരി രാഗത്തിൽ പനിമതി മുഖി ബാലേ എന്ന പദമാണ് കേട്ടത്. മിശ്രചാപ്പ് താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു എ പദം പനിമതി മുഖി ബാലേ ഇൻ ദ രാഗ് ആഹിരി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് കോട്ടയ്ക്കൽ രഞ്ജിത് വാര്യർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ അമ്പലപ്പുഴ പ്രദീപ്. മൃദംഗം ശ്രീ വൈക്കം പി എസ് വേണുഗോപാൽ. ഖടം ശ്രീ ആലുവ ആർ രാജേഷ്. മുഖർശംഖ് ശ്രീ തിരുനക്കര രതീഷ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാറ്റിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ കോട്ടയ്ക്കൽ രഞ്ജിത് വാര്യർ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വാസ് ശ്രീ അമ്പലപ്പുഴ പ്രദീപ് ഓൺ ദ വയലിൻ, ശ്രീ വൈക്കം പി എസ് വേണുഗോപാൽ ഓൺ ദ മൃദംഗം, ശ്രീ ആലുവ ആർ രാജേഷ് ഓൺ ദ ഘട്ടം, ആൻഡ് ശ്രീ തിരുനക്കര രതീഷ് ഓൺ ദ മോർസിംഗ്. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

ഇനി മഹാത്മുലേ മൈസൂർ വാസുദേവാചാർ സാഹിത്യം രാഗം ഋഷഭപ്രിയ ആദിതാളം ലിസൺ നൗ ടു മഹാത്മുലേ മൈസൂർ വാസുദേവാചാർസ് കോമ്പോസിഷൻ ഇൻ രാഗ് ഋഷഭപ്രിയ സെറ്റ് ടു ആദിതാൾ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. കുഴൽമന്ദം ജി രാമകൃഷ്ണൻ, മൃദംഗം ജി മനോഹർ ഖഡം. Now we bring you a violin recital by T. H. Subramaniam. He is accompanied by Kuzhalmandam G. Ramakrishnan on mridangam and G. Manohar on kadam. Adim Bhairavi ragathil Khandajadi Adathala Varnam, Viriboni. First item of this concert is a Bhairavi raga varnam set to Khandajadi Adathala, Viriboni.

ജഗദാനന്ദകാരക എന്നാരംഭിക്കുന്ന ത്യാഗരാജ് പഞ്ചരത്നകൃതി. നാട്ടരാഗം ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് എ പഞ്ചരത്നകൃതി ജഗദാനന്ദകാരക. രാഗ നാട്ട സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

അനുപമ ഗുണാം ബുദ്ധി അഠാനരാഗം ഖണ്ഡചാപതാളം ത്യാഗരാജകൃതി നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രാഗ അഠാന സെറ്റ് ടു ഖണ്ഡചാപതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ അനുപമ ഗുണാം ബുദ്ധി

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹീസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം. നിധിച്ഛാല സുഖമ കല്യാണി രാഗം, മിശ്രചാപ്പത്താളം, ത്യാഗരാജകൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് നിധിച്ഛാല സുഖമ ഇൻ രാഗ കല്യാണി സെറ്റു മിശ്രചാപ്താള കമ്പോസ്ഡ് ബൈ ത്യാഗരാജകൃതി.